കളക്ടറിന് അനുമായ സഭയെ ചന്ദ്രൻദാസ് അനുരാധ പൊടുവാൾ നൽകുന്ന മദൻ പാലിനെ അരച്ചു.

0: ഇതാക്കുന്നു ഓക്കെയാണ് സുഹൃത്ത് ദൂരൻ ചിന്താമാമ ദൂരത്തെ പൂവത്തെ കാണും ദൂരത്തെ നമസ്കരിച്ചു പറഞ്ഞു ചിന്താമാമ ദൂരത്തെ പൂവത്തെ കാണും ദൂരത്തെ
1: ऐसी अद्भुत यादें आपको मिलेंगी सिर्फ विविध भारती पर। विविध भारती आपका जीवन संगीत।
2: आज के फनकार।